ഇതാക്ക് ചൂട് ഫാരിഗസ് ബാൻ കുറച്ച ഈസ്റ്റർ കാരണം ഹൈ ഓണേഴ്സ് പോർച്ചുഗീസ് വർമ്മജരാഗസ് ഫസ്റ്റ് ഞാൻ ഗിരിജാമം തരസ് ഞാനും കലുയ കുറച്ച് വർഷപുഷ്ടി കുറച്ചേര ഫാറ്റായ അരക്ക് ചൂട് ചില ഫാർപുഷ്ടി തുമ്പിന് ഏറെ ചിങ്ങിച്ച് കുറെ വിഞ്ചായത് കുറേ വേൻ ചൂട് ഫാരിഗസ് Ik slaap hier, de kutuni net, in weinig water gewoon. Ik snap wel een paar schaften, de meeste deden we soms door je klachten, ja, voor je korreel lady. Dus die happens en ik gewoon zo'n liaison door zijn water. Maar de herberg ben je nou weer daar, en ik ga een keer dikke tarie, dus dat je hier is wat je laat zijn. Dus als ik wel even daar wat er van heb, je hebt ze eten klachten. So I thought, oh, I was scared of clotting it. And then I didn't get 8 o'clock because I get in the run. So I'm just going to be getting a bottle of it because I get it. Because I'm just going to be bottling more than that. She didn't see the bottle because we cool near the jiggers. And I was like, my cool. So I'll send it. Well, he's got to watch it. So yeah, but then you're not a rubble. Just never kill the war. I was like, I didn't find out to the run of where, yeah. That's a bone and wood echo. I'm going to go to the house.